റെയിൻബോ റിവൈൻഡ്. കാലത്താൽ അഴിയ കാവ്യ പാടലുകളുടെ തുകപ്പുകളോട്.